നമോദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതന്നമഃ നമപ്രകൃതൈ ഭദ്രായൈ നിയതാ പ്രണതാസ്മതം. ഭഗവതി മഹാദേവില, ഭക്താന്റെ കല്യാണം കരണാരെ ദേവില, സദൈവ മാതാ നമസ്കാര അസു. അപ്പം സകളെ ജന നിയമയുക്ത ഹോൻ ഐ ജഗദംബേല വന്ദന കരുയാ. ദേഹദണ്ഡ ന ഹോണാരെ മഞ്ചേസ് പ്രകൃതിയിലെ സംഭാളാരെ നിയമം പാളൂൻ അപ്പം ഐ ജഗദംബേല വിനമ്രപണെ പ്രണാമം കരുയാ. ഐ രാധാ ഉദോ ഉദോ സദാനന്ദിതാ ഉദോ ഉദോ.

ബ്രഹ്മാമുരാരിസ്ത്രിപുരാന്തകാരി ഭാനുഷ്യശീ ഭൂമിസുതോ ബുധശ്ച ഗുരുഷ്യ ശുക്രഃ ശനി രാഹു കേതവഃ കുറുവന്തു സർവേ മമ സുപ്രഭാതം. ഭഗവാൻ ബ്രഹ്മദേവ് നിർമ്മാത മുരാരി മുരദൈത്യത വധകരണരെ ഭഗവാൻ ഗോപാലകൃഷ്ണ അർത്ഥാത് ശ്രീവിഷ്ണു, ത്രിപുരാരി ത്രിപുരാന്ത നാശകരണരെ ഭഗവാൻ ശങ്കർ, ഹേ ത്രിദേവ് മഞ്ചേസ് ഭഗവാൻ ദത്താത്രേയ. തേസ്പ്രമാണെ സൂര്യചന്ദ്രമംഗള ബുധ ഗുരു ശുക്ര ശനി രാഹു ആണ് കേതു യാ സർവാഞ്ചിസ് ആംച്ചാവർ സദൈവ കൃപാദൃഷ്ടി അസാവി രഹാവി ആണി ആംചി പ്രത്യേക സകാൾ യാ സകളയാണി മംഗളമായ കരാവി.